ഉണരുകടാവുവാണ്ടറിയാൻ നിണ്ടി നിണ്ടി കൊണ്ട ഉണഴി കുഞ്ചുൾ മാറഞ്ഞ ഹീ ചടോടോണ്ടു മാറാവുണരു കടാവുവാണ്ടറിയാൻ നിണ്ടി നിണ്ടി കൊണ്ട ഉണഴി കുഞ്ചുൾ മാറഞ്ഞ